ശരിക്കും കുരക്കവർ ഇമാശക്കുനൈമ പി തന്നരിങ്കീച്ചി നച്ചു മൊഹന പിഷ തന്നരിങ്കീച്ചി ചൈപ്പിക്കരിനി ആകൻസെ ലൊക്കെ ആകൻ ട്രാവാഹൻ ദേ ബുന ഗാന como para el Señor y no como para nadie en este mundo. Shinazata kichwa pikanin ama runa kunapaj ruraku shinaza ruraichichu hasta wampish apunchi Jesús pachta ruraku shina tukui shunguan y matapish ruraichich Cancuna allita ruras camantaca, apunchi Jesús, cuscata, japina cascata, y achanguichigni. Cancunapaj amotajca, Cristumi, paitami sirvinchi, riquiño canchipaj amo capita casca, Cristo nachumpita tak sirvinchi. Yuhanchika Cristo pa Dios pa trabaja kuskata yuyanta kushikuiwan Dios pa minata rurana anchika y mamay trabajo kunacho kaichishi mapisinas pa kanipi kaichishi maka ama zakiza kakangichi kushisa kunay mapiskana kanchika kaikantito y siempre yuhanchiman shuk esperanza shuko promesa y mata kun ñukanchi Cristo ka ñukanchi huancan kan maipi kangi kanza charikangi o ñukanza charikani shuktak ciudades kunapi shuktak países kunapi pero Cristo ka ñukawan marikaska chayuy kunawan kay kantito kasasina uyarinka uyasunchigyari.